0: പിന്നകാനി നല്ല കിറ്റിയാലോമാച്ചി
1: നക്ലി ലോക്ടാങ്ങ അതാത്തകി ലോക്ടമ്മ അങ്ങോട്ടാണ് സുഖി മകൾ ലോക്സിമയുങ്ങ ഇല്ലിന്യാകരങ്ങ ശുരി ഉക്കി ഉക്കു തുക്തിരങ്ങനെ പങ്ങനറങ്ങൻ ക്രിമകു മക്കോകളോക്ഷണിങ്ങ അപ്പക്കുറുക തുപ്പാകുവരോക്ത തുപ്പാക്സക സുക്ലുവ ഇറ്റുവാക സുപ്പക്ലുങ്ങ പങ്ങനില്ലങ്ങൻ അങ്ങിക്കമു ഉള്ളപ്പരോക്തുങ്ങ ക്രിമക്തൊഴി മങ്ങിലോമു
0: ഇലവട്ടലോക്കി
1: ഇലവരോക്തുങ്ങ അങ്ങോട്ടാണ് സുഖി മറിക്കുങ്ങ പിറക്കാങ്ങനെ കറ്റുന്നുങ്ങ
0: കനുള്ളി ഇക്കയു കത്തലോക്കിയു അന്നത്തകാങ്ങ അതാത്തേ
1: ചുറ്റു മി ആക്റ്റു കത്തി വരോക്താക അഗയേക്സ് കൊല്ലുനിങ്ങ ഊനയുങ്ങനി അഗയേക്സ് ചുങ്ങ ഇക്കയുപ്പഴോക്താ ആക്റ്റുയിലാങ്ങ
0: ഒക്കുമ്മിലോപ്പറ്റുത്തിത്തബങ്ങ ഊനകൊയുട്ടുക്കുറും നിക്കുമി
1: ആക്കിറങ്ങിത്തമന്ന ഊനകൊയുറ്റുമി തമ്മോ ലോക്സി മകൾ വരച്ചു
0: നരിയലി കുവേകിലുവങ്ങോപ്പഴോപ്പിയു അങ്ങനെ ചുറ്റില്ലു കിശുമി
1: ചുക്ചുരിയാൻ ഇല്ലയും പക്കം അറിയണേകി വരോക്ത കിശിയനെ ഉമ്മയാക്കി ഇല്ലൗട്ടിറ്റുങ്ങ ചുണവ് അങ്ങനാവുക അമ്മ
0: അങ്ങിയു ചൂമിന് കവി അനാനവി ഇക്കയുക്തി വരോകി പാട്ടി
1: ഇല്ലിന്നാകാണിക്ഷിമറുങ്ങ കിശിയനെ ഇക്ക ഇക്കയൊപ്പറിലോക്കുങ്ങ ഇവന് ഇനി പെക്കുശിങ്ങി പൊയ് കുറച്ച് മറക്കില്ലുങ്ങറി ഇല്ലിന് ഹൈസ്കൂമുങ്ങ റോസിമങ്ങിന്നമ ഇല്ലിന്നാകാണിക്ഷിമങ്ങിന്ന പാങ്ങു കട്ടുകൾ ഒക്കമ്മിഞ്ഞുങ്ങ കല്ലു നാട്ടിച്ചു നരുക്കിറ്റാണങ്ങ
0: അങ്ങിയൊക്കാറിലോക്തറ്റി തുഷായിക്ക് കെന്നപ്പഴോക കണ്ടുനാനു
1: ഈ തുഷായി ഹൈസ്കൂമോ കൂച്ചുവാങ്ങുമ്പോൾ ഇല്ലിന്നാകാകും മങ്ങിലുവാമോ ഇയുങ്ങ ഹൈസ്കൂൾ റോക്സ് മങ്ങിന്നമ തുഷ ഫോർട്ടീന് ഉക്കിയൊക്കറക്കുങ്ങ അന്നാർപ്പിങ്ങി തുഷായി റോക്സ് മയുങ്ങ പിങ്ങസുള്ളക്തികൾ കല്ലുണോയി യാക്തിയുള്ളവട്ട ഇല ഉയക്കങ്ങിലുങ്ങ അമ്മ ചുണവ് ഉച്ചാകനാക്ക ചുശായി റോക്സിമയുകളോ ചുശായിയും അക്കി അക്കില്ലെ കണയാകുമ അപ്പുറ യാക്തി റോക്സിമങ്മാങ്ങ തുശായിയും യാക്സന്നെ അങ്ങിക്കമ്മ കൗട്ടുവാങ്മ ഇക്കണയ്യലി ലോക്സിമയുങ്ങ
0: കണുത്തികില്ലി തേക്കണി തുഷായൂറൊക്ക
1: ഉക്കിയുറുക്ക അക്കാകുള്ളൂക്കോട്ടോ തുഷായിയുറൊക്കെ മയുങ്ങ ക്വാസാക്തങ്ങുള്ളുങ്ങളു ഇങ്ങനെ തോമ്പിക്കുന്നൊക്കറാക്കൂ ഇടിഞ്ഞകറങ്ങ ചില്ലുങ്ങ ചുരി ഇങ്ങനെ തോമ്മൊക്കെ മകറ്റ നുണരി അമിശു അമിശു രോഗയറുകമി ഇനുവിൻ കത്തിച്ചിട്ട അത്താവശ്യമോ സനകയമ്മോ കത്തിച്ചിട്ടോക്സിമയു നുണരകസൈ
0: തേശുമണി അമിശു രോഗിപ്പിച്ച്
1: ഈ അമിശുങ്ങിറ്റുക്കുറോക്സിമയു ഇക്കലോക്സിമയോ ഇക്ലുങ്ങ അന്നേവി അമ്മ അന്നേവിങ്മേ കണ്ണയാക്കു ഇക്ലുങ്ങ താക്കോട്ടുവങ്ങുറോക്സിമയോ